0: സെപ്റ്റംബർ വിസ് പഹാവിനക്കാൻ ദിവസത്തെയാണോ? അത് സെപ്റ്റംബർ നവയ വിഷൻ കെയാ പാട്ട് സിത്തം ഈ അപ്പിട്ട് സെബഹിൻമ ദക്കാന ലഭണ അപ്പേ അസ്തേക്കെ മനേത്
1: കോമത് കസുനിയാ കില്ലും
0: അമ്മോ ദെ മെഹമനെ അപ്പഗേ ലെഹൻസഗേ എസ് പരീക്ഷാവ് സിദ്ധ കരഗാന്ന വിഷൻ കെയാ ഏകട
1: ഹരി
0: ഗ്യാമ മം ബലോ അപ്പി വെന തനകട ദവില്ല തിയന്നേ കേനോ ദേട ബലുവ മുകദ ഉനേ കിയന്നകോ
1: ഒന്ന് ഇതിങ് അപ്പിട്ട് പെവുന ചിത്ര പ്രദർശനയക് വകെ ഇക്ക പാട്ടമ പസ്സേ തമായി മതക്കുണേ ആനേ പാട്ട് സിത്തം കിയലാ
0: ഓ ഹെമ്മ ടേബിൾ എക്ക കുടുമ വിഷൻ ക ഹെമ്മ മേസയക് കുടുമ മിന്ന ചിത്ര തീന മങ് ഇതിങ് ബലോ മേ വെന തനകട ദവില്ല തിയന്നേ ഹെമ്മ കിയലാ ഏ തരമറ്റമ മേ ഇല്ലുമ വെഡി ഇതിങ് അമ്മല താത്തല മമ ദന്നോ കുച്ചര ദരുവൻവ ഉനന്ദു കരവനവദ കിയലാ ഇതിങ് മേക ലെഹൻസാ ലുക്കു വട്ടിനാകമ്മക് അപ്പി മേ ആയി ആയി കിയനവനം മതക്കരനവനം ദെൻ ഹിതന്നകു ലെഹൻസഗേ അമ്മൈ താത്ത കൊച്ചിരനം ലുക്കു വേദമക് തരണോത് ലെഹൻസ വെനുവിൻ മമത് പൊടിക്കാല എഹമ തമ്മയ അപ്പി ഹെമോ മമ്മല താത്തല കൊച്ചിര മഹൻസ വെനോത് ഹരി ഹമ്പ കിറന്ന് എത്തുകൊട്ട് ദെൻ ക്ലാസ് ഫീസ് കൊച്ചിര വെഡിത് വീതം വെഡി ഇസ്സര വകേ നെമ്മേ ദെൻ പൊതക് ദിഖക് ഗത്തത് ലുക്കു വേദമക് കിയനവ പാസൽ ഉപകരണ ടിക ഗന്നകൊട്ട് അര അമ്മ കിയന്നെ പടിയമ ഗിഹില്ല ഇവറായി സമഹാര വേളാവട്ട് ഗന്ന വെട്ടുപത് മതി ഇതിങ് ഏ വകേ മൊഹതക് അപ്പി

ഗുഡ് മോർണിംഗ് ശുഭ ഉദയസന കുവേവ വിലാവുതേ ദഹായായി വിനാടി അട്ടായി അഭി പടങ്കന്ന ഹദണ്ണി മൂഡ്ഡേക്ക് ചിൽ കരണ ഹാപ്പി ഫീലേക്ക് ഒയാട സുപുറുദുനെത് എഫ്എം ദേദുനു മാവത് അത് നമയായി നമയ സെപ്റ്റംബർ മാസേ നമ വേണിത ബദാദ ദവസ് സതിയേ മേല ദവസ് അഭി പടങ്കന്ന ഹദണ്ണി സുന്ദര ബദാദ ദവസേ ദേദുനു മാവതേ വെഡ കടയുതു ടീക്ക് മേ ബൈ ദേദുനു മാവതേ വെദർ ടിക അത് ദിവസേ പടം കണ്ണ കോട്ടം മേ വെന കൊട്ട തൊയാ ബലാഗരി നെത് എഫ് എം ദേദുനു മാവതേ അകുറെ നകുറ തരംഗ വട്ടയത്തേക്ക് എക്കതു വില അകുറു എക്ക വചന ഗലപല സതിയ ഗാണി മുതൽ തേകി ദിനാകന്ന് അപ്പൊ അവസ്ഥാവ ലബാദിന അകുറെ നകുറ തരംഗ വട്ടയെ പ്രതിഫല വലട്ട മുഖത വിലാതെ എന്നില്ല ഈയ ദിവസേ അപ്പിത്തേക്ക് തരംഗ കറുവെക് സഹ തരംഗ കാറിയാക് സംബന്ധവുണാണ് ഏ സംബന്ധവും ആയകേ തരംഗ പ്രതിഫലത്തേക്ക് ബലുവ മാത്തേ ലീഡ് ബോർഡേക്ക് ഇസ്രഹി നിന്നേ ബട്ടപൊളയിന്താങ് അപ്പിട്ട് കഥാകരപ്പോ ചന്ദ്രാണി വചന വിസി നമയാക് അപ്പേ ചന്ദ്രാണിക്ക് മൂവാകി ഏ തപ്പരത്തിയായത്തുള്ളേക്ക് എവിലാ തീരുമ അത് ദിവസേ ഇട്ട ദിവസേ അണിത ദിവസേ തീ ഓകൊല്ലാണ്ട് അവസ്ഥാവ് തീരുമ ചന്ദ്രാണി സാക്കുവേതാകണ ഇന്ന റുപ്യൽ പന്താഹ ഓകൊല്ലാങ്ക കറകാണേ കഹന്തമേ പെത്ര കോളിലേക്ക് ഗണ ബിന്ദുവായ കയ്യ കൈതെ കായ് പണസ്പഹായി തിസ്തുനായി ഹെട്ട തുനട്ട് വാട്സ്ആപ്പ് മെസ്സേജ് ഗാന്ന ബിന്ദുവായി ഹത്സിയെ കൊലഹായി അണൂപഹായി അണൂപഹായി അണൂപഹാട്ട് ദേദുനു മാവതേ വെരടിക പടങ്കാരന ഹദന കോട്ടവ് അതേവില്ല സെപ്റ്റംബർ മാസേ നമ വേണിതാണേ ഇതിങ് അമ്പലങ്കുട പെത്ത ഇന്ന് കട്ടിയിട്ടാ അത് ദിവസ് സുവിശേഷി ദിവസക് വേണ ബവട്ട് അമുതുവെങ്ങായത് കഥാപഹകരാൻ അവശ്യ വേണ്ടി നെഹനെ മുഖത് വിഷൻ കെയാ നവതമ ശാഖാവ് അമ്പലങ്കുട നഗരേതി അത് ദിവസേ വിവൃത്ത വേണോ ഇതി ഈട്ട് സമഗാമീവ് അമ്പലങ്കുട മെഡി ഹെൽ പ്രോഹാൽ പരിശ്രയതി അത് ദിവസേതി ഒയാ വേണുവേ നൊമിലേം സൗഖ്യ സായണയാ പ്രവാത്വാന് വിഷൻ കെയാ അമ്പലങ്കുട ശാഖാവ് സുധാരണ വിനിന്നവാ അപ്പൊ കൊയ് വിലേത്ത് വെട കട്ടയത്തു കയറുന്ന കൊട്ട് അപ്പൊ സൗഖ്യ ഗണഹിതന്ന് അപ്പിട വിലാവാക് ലുക്കൂട്ട ഹമ്പവിണ്ണി നാനി എസ് പി നീമ വെണ്ണ പുലുവാ അപ്പൊ ശ്രവണ തത്വയെ വെണ്ണ പുലുവാ ഗുഡാക് വിലാവട്ട് അപ്പൊ എസ് പി നീമ സി എട്ട് സി ആക് നിർവാദ്യവ തീനോ അതിൽ അപ്പൊ ഈ ദനഗണ വിധിയാ കപ്പിട്ടനെ ചെക്ക് ഇറങ്ങാൻ നെത്തു എസീമ ഉണത്ത് ഹേമതമായി അപ്പൊ ഈ ചെക്ക് ഇറങ്ങാൻ നെത്തു അപ്പിട്ട് ദനഗണ വിധി തന്നെ ഹറിയിട്ടും അപ്പിട്ട് കൺ സി എട്ട് സി ആ കഹനോ അതിൽ ഇതിങ്ങി മേ അവസ്ഥ പോയാട്ട് ഹമ്പവേണ്ട ഏ വേണു എന്നുവാക്കി സൗഖ്യ തത്വേ പരീക്ഷ കറകാരണ് മൂളി കക്ഷി പരീക്ഷാവ് രുദ്രേ സീനിമട്ടവ പരീക്ഷ കറകാരണ് രുദ്രേ പീഡനയെ പരീക്ഷ കറകാരണ് പ്രേഷ ബലർന്ന് ഇട്ട് പസ്സേ ശ്രവണ പരീക്ഷാവ് ബി എം ഐ ഒക്കെ ചെക്ക് ഇറങ്ങാരണ് മേ ഹെമ ദേമ നൊമിലേമ കറകാരണ അവസ്ഥാവ് അത് ദിവസേതി അമ്പലങ്കുട് മെഡി ഹെൽ പ്രോ ഹലേതി അവസ്ഥാവ് ലബാദിയിലതീനവ വിഷൻ ഖ്യ അമ്പലങ്കുട് നവതമ ശാഖാവതമായി മേ വിദ്യട്ട് മേ വെടക്കട്ടയുത്ത സംവിധാനീയ കറണ് അപ്പൊ ഇസ്രഹദി വിഷൻ ഖ്യ കണ്ടായ്മ സംബന്ധ കരകന മേ വെടക്കട്ടയുത്ത വെണ്ണ കോമത് കേല അണിവാര്യം മേഘലോത്തേക്ക് കഥാബഹ കറമു ഏത്രയും പതക്കറന്നോണി സിന്ധുവട്ടെ അന്ന കളി മേ ദിവസല് ലങ്കായ വിതരേ മുഴു ദക്കുണു ആസിയാമി വകീർ റെല്ല ഖ്യാതിലറിയണവാ അസൂ ദശകേട്ട ആയത് പാറാക്കിയാണ് ഫേസ്ബുക്ക് ഒക്കെ വെത്ത ഇൻസ്റ്റാഗ്രാം ഒക്കെ വെത്ത ടിക്ടോക്ക് ഒക്കെ വെത്ത ഹേമ എന്നണേത് അസൂ ദശകയെ കട്ടിയ തമായി മേ ദിവസം ദക്കിന്ന ഹമ്പ വേണ് ഈ എന്തും തമായി അപ്പിട്ട് വെടിപ്പുറ ദക്കിന്ന ഹമ്പ വേണ് ഇത് മങ്ങാതെ ഫേസ്ബുക്ക് ഫാൻ പേജ് ഒക്കെ തേവിധിയ ദയാക്തമായി ഒകൊല്ലം ഇങ്ങ് ഹലത് എണ്ണി അസൂവ ദശകയെ വേട്ട ഹുണോ സിന്ധു ലിംഗ് ഒകൊല്ലോ കമ്മ സിന്ധു വേണോ അത് കേല മട്ടം ഈ പേത്തർ കമന്റ് ഒക്കെ അഗ്ദാലക്കിയാണ് എത്താൻ കോളിലൊക്കെ അഗ്ഗത്ത മതിയാണ് വാട്സ്ആപ്പ് മെസ്സേജ് ഒക്കെ അഗ്ദമ്മ മതിയാണ് അതേക്ക ഹന്ത അസൂവ ദശകയെ അപ്പിട്ട് ഹുണു റുഹാൻ ശാന്ത പുളിയുടെ മഹാത്മയാക്കി സിന്ധു ഒക്കെ ദേദുരുമാവത്തെ വരടിക പട്ടങ്കാരൻ ഉണികേല മട്ട ഹിതുറ വേണക്കാ അപ്പൊ ഇന്നോ അത്തേക്ക മമ ജനീ.

വിളാവ് ദുലഹായ് വിനാടി വിസി ദേഹായ് അഭി പ്രവൃത്തി വിളാവൻ പസേ മൂഡ് ക ചിൽ കരൺ ഹാപ്പി പില്ലക ഒയാട സൂപ്പർ ദുനെ എഫ്എം ദേദുനു മാവ തത്തേ ക തുയല ഇന്നി മേ വിളാവ് ദേദുനു മാവ തേ വെഡടിക അദ ദവസേ അവസാന പേട പടങ്കന്ന കൊടും മട ഇതി മേ പേ ദിന വെഡ കന്ദരാ മതക് വിള ബുഡ കൊളുവ കക്കുമ വഗേ ഹദന ഏമ ഇതിൻ ലെഡ് രോഗ കിയണ ദേവൽ കൊയ്വിലേ ഹെദൈത കില കിയാണ് ബേ മമ്മേ കിയാന്നേ സാമാന്യം കൽപലാ കരൽ ബലാണ് നിഗം ദൻ ഇസ്സര കാലെ ഗന കഥാകരണ ഗുദ്ദോണ്ണേ ദൻ മേ ദവസുല അപി കഥാകരണേ 88s വൈബ് എക ഗനനേ കിയാന്നേ 80 ദശകേ ഗനനേ കഥാകരണേ നീദ ഫേസ്ബുക്ക് എക പെത്തര ഗിയാമ വെന്ന മുകുത് നേ എത്തരം മൻ ദൻ ടിക കട കളിനുത് ഫേസ്ബുക്ക് എകട ഗീല്ല ബെലു ഫേസ്ബുക്ക് എകേ തിയന്നേ 80 ദശകേ കട്ടിയേ ഫോട്ടോ വിതരമായി ദൻ ഏ കാലെ കട്ടിയേ അസനീപ ഹേമ നിഗം കൽപനാ കരൽ ബലാണ് അപി നിഗം ദന്നവ നിഗം ദിയ വെഡിയാവ വഗേ നം തിബ്ബെത് നദ്ദ ഏ വകേ ലെഡ് രോഗ ഹെദേന്ന് സാമാന്യം അവരുദു ഹെട്ടാ കത്തേവാ കുണാട പാസ്സേ ഹെബൈ ദെങ്ങേമത് കീല നിക്കമട കൽപ്പനാ കല്ല ബലാണ് സാമാന്യം അറി സ്കൂള് യാണ് പഹവസറിന്ന് പൊഞ്ചി ദുവല പുതാലടത് മേ ദിയ വെടിയാവ തീയന അവസ്ഥ അപി അഹന്ന ദക്കിന്ന ലബില തീയനു ഏഹിന്ത തമായി മതക്കറന്നേ മേ ലെഡ് രോഗ കാലയത്തേക്ക് എന്ന വയസ്സീമാവൻ ഹെദന വിധി വിനസ് വിലാ തീയനു ഹെബൈ ഇവട്ട് ഭയവില ഹറിയന്നെ ഹൊന്ത തനക്കും പ്രതികാര അലകർന്നു ഏഹിന്ത തമായി വാട് മതക്കറന്നെ സേവനകല കിരീബന്നാർ ബോഗഹന്തിയ തീയന ആയുമ ആയുർവേദ വെദമെതുരകന ഓണിമ ലിഡക്കേക്ക് അന്വേ സുഖക്കറണ്ട ബാഗിയില കീന ലിഡ രോഗ തീയുന്നു ഏ ഓണിമ ലിഡക്കട്ട് നെട്ടാവണ സൂവിന പ്രതികാര കമാൽ ബന്ധുല വീരപ്പിനോ വിധമഹത്യകാവ തീയണോ സെവനകള കിരീ ബന്നാറ ബോഗഹ ഹന്തിയ തീയന ആയുമ ആയുർവേദ വിധമെതുരട്ടെ അന്ന കലിൻ കോളിലേക്ക് അന്ന് ബിന്ദുവായി ഹത്സിയ ഹെത്തേ ഹതായി തുൻസിയായി നമസിയ ഹതലിഹട്ട് ഹറി ഹെവണെത്തം ബിന്ദുവായി ഹത്സിയ ഹെത്തേ തുണായി ഡെസിയ ഹെത്തേ തുണായി പൻസിയ ഹതലിഹട്ട് ഹറി ദൻ വിളാവ് ദുലഹായി വിനാടി 24 വിളാ തീയണവാണ് തവ ഹറിയടം ബലോത് പേ ഭാഗ്യാക് വകേ തമ ഇത്ര വില തീയുന്ന ജാനു കെല്ലകേം ബേരിലാ മിതിന്റെ വില ഇന്ന് സിന്ധുവലട കട്ടി എക്കതു കറകാരണം ഓണിയേക്ക് ഹന്തട്ട് അട്ടക് ഗാല വാട്സാപ്പ് മെസ്സേജസ് ടിക്ക കിയവകണ കിയവകണ അണ്ണം ഇതിൻ വേഗം കിയവണ്ണ വേണോ കറണ്ണ ദേന്നേ ഹുദേ ജണി അഭിവാദ് സിന്ധുവകട എക്കതു കറകാരണം കീല അപേ മൊറട്ടുവേ സുജാനി ചന്ദിമ മെസ്സേജ് എക്കക് ദാല തീയനവാ ഇട പശ്ചേ അപേ അതുല അധികാരിക സിന്ധുവ കോണി കീല അപേ ദുംബര ലളിത് പ്രിയങ്കറയ്യ കീല തീയനവാ അതുല സമിത ദിന്നകേമ സിന്ധുവ ദുണ്ണ മേ പേപടം കണ്ണ കൊട്ടവ എക്കതു കറകാരണം ഓയാവ ഗുഡക് ആദരേണ് ഏ വകേമ തമായി അപേ പുഷ്പ കലവാണി ദ മെസ്സേജ് എക്കക് ദാല തീയനോ ഹസ്ബൻഡ് പ്രിയന്തവ ലൊക്കുദുവ ചൂളനീവ ഇട പശ്ചേ പ്രിയന്ത ഇന്നവ ഹസ്ബൻഡ് പൊടിദുവ അച്ചിനീവ എക്കതു കറകാരണം കീല കീയനോ ഗുഡക് ആദരേണ് എക്കതു കറകാരണം ഹാലിയല ഗലവുടെ ദുലഹാക്കാണ് ഉപ്പുൾ ഇലക്ട്രോണിക്സ് എക്കെ ഉപ്പുള്ളയ്യ പ്രിയങ്കർ ഇലക്ട്രോണിക്സ് എക്കെ സെട്ടക നിഷാൻ സലൂണിനെ സെട്ടക ജി എം സ്ട്രോസ് എക്കെ സെട്ടക ശുദ്ധ ഹോട്ടലിലേക്ക് സെട്ടക കട്ടിയമേക്കത്തു കരകാരണവാ അക്കുറസ് അശോ താലകട ബസ് നിവാടുവാ കാമ്പവില്ല നിവാടു ദിവസം പ്രഥമ രാജകാരിയ വിധിയുടെ നെത്ത് എഫ് എം മഹന്ന പടങ്കത്തൽ വെക്കത്തു കരകാരണ യശോ മേ അഹന്നയാണ് സിന്ധുവട്ട് കിരിബദ്ഗോട സന്തുനാങ്കി ആകെ ഹസ്ബൻഡ് നിരഞ്ജൻവ് അമ്മ ഇന്ദ്രാണിവ് താത്ത നിമൽവ് എക്കത്തു കരകാരണ കേല കിയനോ മങ് എക്കത്തു കരകാരണ റശ്മി സൗഭാഗ്യ മഹിയങ്കണേ ദന്തമായി അപ്പി വഹകനീന്ന് മങ് ഒയാവാത്ത എക്കത്തു കരകാരണ റശ്മി നാങ്കി ഇലങ്ങൾ ബർദേ പോലെ എസ് എൽ പ്രണാന്തു അയ്യ ഒയാവാത്ത എക്കത്തു കരകാരണ ത്രികുണാമലേ പഹേ കണുവെ പുഞ്ചി ബണ്ടയ്യ അമ്പാറ പറണ ഗാമണ്ടിയ ഹെൽമറ്റ് ജക്കറ്റ് കടേ അതുകോറലയ്യ വകേമ തമായി മേ വേലാവേ സദ്യനം അപി വാഹകൻ ഇന്ന കട്ടാണ് കോൺഗ്രസ് സന്ധ്യ അറോസ് ടൈലേഴ്സ് അപ്പേ ആലോ കട്ടിയ ഒക്കോ മേകത്തു കറകാരണ സുബ ദിവസ ജനി ഒയാട്ട് ദിവസ് ദക്കക്മ ഒയാവ മകേറുണ ഏകഹന്ത വിശേഷേമ മാവ് എക്കത്തു കറകാരണ കീല കിയാന്നേ ഗൊടക വേല ഇന്ന അപി വാഹകൻ ഇന്ന അപേ ശശിക മങ്ങയാവ് എക്കത്തു കറകാരണ ഇട പശ്ചേ മടവള ഇന്ന ഇഷാണ് അപ്പിട്ട മെസ്സേജ് ഒക്കെ ദാല തീരോ ഗെയിം മേക്കട എക്കത്തു എന്നോണിലും മങ്കോമാറി വാട് ചാൻസ് ദിന്നീതി ഇട പശ്ചേ ഹലോ ജനി കൊഹമ്മദ് കീല കെനി കഹല തീയനവാ ദയാ ദിശാനായക മങ്ങയാവ് എക്കത്തു കറകാരണ എൽ ബി ടി പുൻസറാണാങ്കി യാലുവത് എക്കത്തു കറകണ ലസ്സന സിന്ധു അദ്ദേഹിക്കിനോ യാലുവാങ്കി നാം ജയാംപത് ഇട പശ്ചേ മലിന്ദു ചേതന ഇന്ദുണി കട്ടിയം എകത്തു കറകാരണവാ ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ ജനി മമ ഇരേഷ കുമാരി ഗെയിം മേക്കട തെക്കത്തു കറകാരണ കീല കമന്റ് എക്കാക് ദിവൈ മെസ്സേജ് എക്കാക് ദാല തീയനവാ ഇട പശ്ചേ എഹലിയകൊട ഇന്ദ ലക്മണ ഇന്ദ അപേ ചന്ദ്രസിരി അയ്യ മെസ്സേജ് എക്കാക് ദാല തീയനവാ വേറെ ഹേന ഇന്ന ആറി ലസ്സന സിന്ധു കടക്കത്തു കറകാരണ കീയനവാ ഗൊഡ കാതരൻ മേ സിന്ധു കടക്കത്തു കറകാരണ

ஹாய், சுப சந்தமாக அவசத்த நாயே விண்ணாரி நாவே ஐவேலாவ அப்பே தேவனி பயம் தேவனி பயனேமே துங்கனி பயமே பட்டாங்க இருக்கணும் தீனே மட்டும் வெளாவத் பெட்டலைனவா தாமத் மாம் ஃபேஸ்புக் லைவுக்கே இன்னவா ஹிமீட்டு ஃபேஸ்புக் லைவுக்கிட்ட என்ன தவ பொட்டி வெளாவக்கிங் மாம் ஃபேஸ்புக் லைவுக்கு இவருக்கணும் எனக்கு அந்த மே சிந்துவன் பாஸ்ஸே ஹரி மே பய பட்டாங்கன்னு மாம மாவு அகன இன்ன கட்டியட்டு அக்கால எடுத்துக்கிறக்கான்னுதா അവിടെ ദസറ സിന്ദി മമ്മിനാറ അയ്യ വില്ലേഷ അമ്മ മനോജി മനോജി നിൽ മിനി അമ്മ താത്തകുമാർ ഹേരാജ് തെക്കത്തുക്കരകൻ ലസന സിന്ദാക്ക അവനെത്താൻ അഹമോ തെക്കത്തുക്കരകാനോ അക്കി മാറ്റ അതൂതെ അഹുണ കുറക്കൻ റൊട്ടി ഹദാണ് തന്നോ കേട്ടി കുറക്കൻ റൊട്ടിനെ മേമങ് ഹദാകനാവേ ബോരുവാണെ ബോരു ഹൗദ് ക്യൂവേ കഥാവാണി പെത്താറവല തീയന്നെയോ ഞാൻ സരോജ്ചന്ദ്ര ഡാൻസായ കലേ കടി റൈക്ക് മീ മെസ്സേജ് കല്ല തീയനുവാ മങ്ങിക്ക് കിറുകാന്താ സിന്ധു കേട്ടോ ഈട് പാസേ പിടക്കോട്ട് ജീവന്തായ മെസ്സേജ് കല്ല തീനോ അവത്തേക്ക് കിറുകാന്തം ജീവന്തായ വക സെറ്റ് കത്തെക്കുമ ഇട് പാസേ മങ്ങി സുധു ജാനു പാറ്റിയോ അപ്പൊ വരലാസന സിന്ധു കടെ എക്കത്ത് കിറുകാന് ഇന്ത്യ പ്രൽവാദ്വ നിശാന്ത് മെസ്സേജ് ഒക്കെ വലത്തിന് മേഹന സിന്ധുട എക്കത്ത് കിറുകാന്താ മടുപാത്ത ലക്ഷ്മൺ തമിഴാണി ഷാണി ചേതന പുഞ്ച് പുത്ത തേജ ഓർ ഭാഗ്യ വിഷ്ക സെരുവാവിൽ കെഡി കെ സമര സിംഹ ഹൈ കിന്ദരി ആദരണീയ സുന്ദര ദിവസ കിഴിയ ഹെറ്റിമുല്ല ലസന സിന്ധു അക്കഹം വസ്തുവേ ലാലനി രേണു അക്ക എക്കത്ത് കരകാൻ അമ്മ സിന്ധുവട്ട് സുധു അമ്മ കേട്ടലിംഗ് ചാന്ദിനാങ്കി വാ എക്കത്ത് കരകാന ഗിന്ദ്ര കെല്ലെ ആദരേ കില ചാന്തിമാ ക മെസ്സേജ് കല്ലത്തിന ചാന്തിമാ പഹന്തിരാഹന സിന്ധു നാങ്കി ഗൊഡ് കാലിക്കിങ് ടിക്കാക്കിത്ര ബിസി ഉണാ ലസന സിന്ധു അപ്പിവാ തെക്കത്തു കരഗാന അസുവ ദശക സിന്ധു അഗ്നായി കേളത്തിന ചാന്ത ഗോൾ ക്രിയേഷൻ ഗാം പരണ സിന്ധു ഗൊഡാ കഹുവാ എഹിന്ദു ദമ്മേ സിന്ധു ഹമു അയ്യാ

സമഹാര പ്രശ്നങ്ങളുടെ ഉത്തരണ വിശേഷന്മ ആത്മയായിട്ട് ബന്ധുവെച്ച ഹദവത്തെ പ്രശ്നങ്ങളുടെ ഉത്തരണ മകേ ഹിതരംഗനാഥരോനായി കവതഹാരി മാറ്റുകയാണ് ഉത്തരത്ത് കവതഹാരി എന്ന ദിവസത്ത് സമാരുടെ കവതാവത് നോയേവി ഏ തപ്പി ഹമദാമ ഹെമിക്കിയാവി അത് മങ്ങ ബെങ്ങ ഹന്ന കൽപ്പന കലേ ഒബിട്ട മത്തക്ക് ഹുറുമ പുറുദമ സുവന്ത് കൊച്ചര കാലക്ക് ഒബിട്ട് ധനിയാണെത്ത കേള സമാര സുവന്തക്കിട്ട് പുലുവൻ അപ്പിട്ട നൊത്തേരെന്ന് അപ്പേ മുലു സിരുരമ ഹീ ഗഡുവലിൻ പുറവൻ ആത്മേമ സീതല കരാൻ ഏ സുവന്ത എന്നെ കൊഹെന്ത് ഏ സുവന്ത എത്തിയ മത്തക്കേ മുക്കത്ത് കേള ദന്നെ അപ്പി അപ്പി വിചരമായി කියන්න කාලකින් ඒ සුවඳ දැනෙන්නේ නැද්ද කියලා 0.7 11යි 95යි 95යි 95යි